0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ലോകത്തിലെ ചെറുരാജ്യങ്ങളിലൊന്നായ സാൻ മരീനോ റിപ്പബ്ലിക് സന്ദർശിച്ച് ലിയോ 14-ാമൻ പാപ്പ. മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ സാൻ മരീനോയിലേക്കും റിമിനിയിലേക്കുമുള്ള അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായാണ് പരിശുദ്ധ പിതാവ് ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് ഇറ്റലിയുടെ അതിർത്തികൾക്കുള്ളിലുള്ള ഈ ചെറുരാജ്യത്തേക്കെത്തിയത്. സാൻ മരീനോയിലെ പൊതുകൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമുച്ചയത്തിലെത്തിയ പാപ്പ രാജ്യത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരുമായും റീജ്യൻ ക്യാപ്റ്റന്മാരുമായും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് രാജ്യത്തെ ഔദ്യോഗിക രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും സാൻ മരീനോ ബസലിക്കയിൽ വച്ച് വിശ്വാസി സമൂഹവുമായും പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തി. ഉച്ചകഴിഞ്ഞ് റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പാപ്പ യാത്ര തിരിച്ചു. സാൻ മരീനോ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന പരിചരണവും കരുതലും ലോകത്തിനു മുന്നിൽ മാതൃകയാകേണ്ടതാണെന്ന് ലിയോ 14-ാമൻ പാപ്പ. രാജ്യത്തേക്കു നടത്തിയ അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ രാജ്യത്തെ അധികാര രാഷ്ട്രീയ നേതൃത്വവും പൌരസമിതിയും ഒത്തുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് സ്വാതന്ത്ര്യം, സമാധാനം, പൊതുസേവനം തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യം പിന്തുടരുന്ന നയങ്ങളെ പാപ്പ പ്രത്യേകം എടുത്തുപറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പുരാതന റിപ്പബ്ലിക് എന്ന നിലയിൽ സാൻ മരീനോയ്ക്കുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സാൻ മരീനോ പ്രാധാന്യം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യത്തിന് വ്യക്തികളുടെ അന്തസ്സിനെയും മനസാക്ഷിയെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്ന പ്രത്യേകതയാണുള്ളതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നയതന്ത്രത്തിനും ബഹുരാഷ്ട്ര സഹകരണത്തിനും സാൻ മരീനോ നൽകുന്ന പ്രാധാന്യത്തെ പാപ്പ പ്രശംസിച്ചു. അതേസമയം സാങ്കേതിക സാമ്പത്തിക പുരോഗതികൾക്കൊപ്പം എല്ലാവരുടെയും അന്തസ്സ് സംരക്ഷിക്കുന്നത് സമൂഹത്തിന്റെ ലക്ഷ്യമാകേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ സാൻ മരീനോയിലെ വിശ്വാസി സമൂഹത്തെ ആഹ്വാനം ചെയ്തും സാൻ മരീനോയുടെ സ്ഥാപകരായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ മരീനോയുടെയും ലിയോയുടെയും മാതൃക ഉയർത്തിക്കാട്ടിയും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സാൻ മരീനോയിലേക്കും റിമിനി നഗരത്തിലേക്കും നടത്തിയ അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായി സാൻ മരീനോ ബസലിക്കയിൽ വച്ച് രാജ്യത്തെ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാക്ഷികളാകാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. സമാധാനത്തിനായി നയതന്ത്രത്തിന്റെയും സംവാദങ്ങളുടെയും പ്രാധാന്യം എടുത്തുകാട്ടുന്നതിന്റെ ഭാഗമായി വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ റഷ്യ സന്ദർശിക്കും. ദീർഘനാളുകളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം മോസ്കോയിലെത്തുക. ഓഗസ്റ്റ് 24 മുതൽ 28 വരെ നീളുന്ന ഈ യാത്രയിൽ രാജ്യത്തെ ഭരണകൂട പ്രതിനിധികളുമായും ഓർത്തഡോക്സ് കത്തോലിക്കാ സഭാ നേതൃത്വങ്ങളുമായും ആർച്ച് ബിഷപ്പ് ഗാലഗർ കൂടിക്കാഴ്ചകൾ നടത്തും. ഉക്രൈനിലും റഷ്യയിലുമുൾപ്പെടെ എല്ലായിടങ്ങളിലും സമാധാനം പ്രോത്സാഹിപ്പിക്കുകയെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നയത്തിന്റെ കൂടി ഭാഗമായി കഴിഞ്ഞ ജൂലൈ 17 വ്യാഴാഴ്ച മുതൽ ജൂലൈ 21 ചൊവ്വാഴ്ച വരെ ആർച്ച് ബിഷപ്പ് ഗാലഗർ ഉക്രൈൻ സന്ദർശിക്കുകയും വിവിധ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. സൊമാലിയയിലെ കുട്ടികൾ പോഷകാഹാര ആരോഗ്യമേഖലകളിൽ പ്രതിസന്ധിയിലേക്കെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. മുൻപില്ലാത്ത വിധം മാനവിക സഹായമേഖലയിൽ സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചതോടെ രാജ്യത്ത് ഇതിനോടകം കുട്ടികൾക്കായുള്ള 205 ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രങ്ങൾ അടച്ചുവെന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ യുണിസെഫ് അറിയിച്ചു. ഇതുമൂലം ഈ വർഷം സൊമാലിയയിൽ ഏതാണ്ട് 19 ലക്ഷം കുട്ടികളാണ് പോഷകാഹാരക്കുറവിന്റെ ഭീഷണി നേരിടുകയെന്ന് സംഘടന വിശദീകരിച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ 618 ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന് സംഘടന എഴുതി. വിദ്യാഭ്യാസ മേഖലയെയും നിലവിലെ ഫണ്ടിംഗിലുള്ള കുറവ് പ്രതികൂലമായ നിലയിൽ ബാധിച്ചുവെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി, ഇതിനോടകം രാജ്യത്ത് 80,000 വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചു. ജലലഭ്യത മേഖലയിലും രാജ്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 21 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ദൈവപുത്രനാണെന്ന പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. സമാന്തര സുവിശേഷകന്മാർ മൂവരും ക്രിസ്തുവിനെക്കുറിച്ച് ശിഷ്യപ്രമുഖനായ പത്രോസ് നൽകുന്ന ഈയൊരു സാക്ഷ്യം തങ്ങളുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷത്തിന്റെ 8 അധ്യായത്തിലും വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ 9 അധ്യായത്തിലും പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം എഴുതിച്ചേർക്കുന്നു. എന്നാൽ നീ ക്രിസ്തുവാണ് എന്ന മർക്കോസിന്റെ സുവിശേഷത്തിലെയും നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന ലൂക്കായുടെ സുവിശേഷത്തിലെയും വിശേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ ആഴമേറിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ മത്തായി പത്രോസിന്റെ വാക്കുകളായി എഴുതുക. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അന്യദേവന്മാരുടെ ആരാധനയും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിന്നിരുന്ന വിജാതീയർ വസിച്ചിരുന്ന കേസറിയ ഫിലിപ്പി പ്രദേശത്തുവെച്ചാണ് യേശു തന്റെ ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്.

ക്രിസ്തുവാണ്. സംശയങ്ങൾക്കിട നൽകാത്ത യേശു രക്ഷകനാണെന്ന വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിലാണ് പത്രോസ് നടത്തുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മത്തായി എഴുതിവെയ്ക്കുന്ന പത്രോസിന്റെ ക്രിസ്തുസാക്ഷ്യം യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ്. നാം മുൻപ് കണ്ടതുപോലെ മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ രക്ഷകനും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനുമായാണ് മത്തായി അവതരിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് തുടർന്നുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി, പത്രോസിലൂടെ സാക്ഷ്യപ്പെടുത്തപ്പെട്ട സത്യം ആരാണ് അവനിൽ ഉണർത്തിയത് എന്നതിനെക്കുറിച്ച് യേശു വെളിവാക്കുന്ന കാര്യമാണ്. മാനുഷികമായ കഴിവല്ല, ഇതൊരു ദൈവികമായ വെളിപാടാണെന്ന് പത്രോസിന്റെ ക്രിസ്തുസാക്ഷ്യത്തെ യേശു വിശേഷിപ്പിക്കുന്നു. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങൾ എന്ന് മനുഷ്യരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മനുഷ്യരിലെ മാനുഷികമായ ദൗർബല്യങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കാൻ കൂടിയാണ്. വെറുമൊരു സാധാരണക്കാരനായിരുന്ന പത്രോസിന്റെ ബുദ്ധിശക്തിക്കപ്പുറമുള്ള ഒരു പ്രഖ്യാപനമാണ് യേശുവിനെക്കുറിച്ച് അവൻ നടത്തുക. ഇത് ക്രിസ്തുവിന്റെ ഒപ്പം സഞ്ചരിച്ച് അവന്റെ അത്ഭുതപ്രവൃത്തികൾ കാണുകയും അവന്റെ ഉദ്ബോധനങ്ങൾ ശ്രവിക്കുകയും ചെയ്തതിൽ നിന്ന് മാത്രമല്ല ഉളവായത്. യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസിന് മാത്രമായി നൽകപ്പെട്ട ഒരു ദാനമായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഈ അറിവ്. താനറിയാതെ പിതാവായ ദൈവത്താൽ പ്രേരിതനായാണ് പത്രോസ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ് രക്ഷയെന്ന ബോധ്യത്തിൽ റോമാക്കാർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മാനുഷികമായ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ആഴത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നത് നാം വായിക്കുന്നുണ്ട്. ദൈവമാണ് മനുഷ്യന്റെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനം നിറയ്ക്കുന്നത്. രണ്ടാമതായി, പത്രോസിനെ തന്റെ സഭയുടെ അടിസ്ഥാനശിലയായി യേശു മറ്റു ശിഷ്യന്മാരുടെ സുവിശേഷവചനങ്ങളിലൂടെ ഇന്ന് ലോകത്തിന് മുഴുവൻ മുൻപിൽ വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വിശ്വാസത്തിലുറച്ച പത്രോസ് എന്ന പാറമേലാണ് ക്രിസ്തുവിന്റെ സഭ പണിയപ്പെട്ടത് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ലോകത്തിനു മുൻപിൽ നിലനിൽക്കുന്നതും വളരുന്നതും ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തിന്റെ ജീവിതസാക്ഷ്യത്തിലൂടെയാണ്. യേശുവിനെ രക്ഷകനും മിശിഹായുമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വാസികൾ പത്രോസ് എന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ട സഭയുടെ വളർച്ചയിൽ പങ്കുചേരുന്നവരായി മാറുന്നു എന്ന് നമുക്കോർക്കാം. മൂന്നാമതായി, ഭൂമിയിലെ സഭയിൽ പത്രോസിനുള്ള പ്രഥമസ്ഥാനം സ്വർഗത്താൽ ദൈവത്താൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് നാം വായിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഏലിയാക്കിമിനെ വിളിച്ച് ദാവീദു ഭവനത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്ന മനോഹരമായ സംഭവം നാം വായിക്കുന്നുണ്ട്. വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള അനുവാദം ദൈവമാണ് അവന് നൽകുന്നത്. സഭയിൽ തന്റെ ശിഷ്യനുള്ള അധികാരം ദൈവസന്നിധിയിൽ പോലും അംഗീകരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസത്തിന്റെ ലോകത്ത് സഭയുടെ അധികാരത്തെ എടുത്തുപറയുകയാണെന്ന് വ്യക്തം. നയിക്കുവാനും വളർത്തുവാനും അവകാശവും കടമയുമുള്ള പത്രോസ് എന്ന ശിഷ്യന്റെ ചിത്രം ആധുനിക വിശ്വാസ ചിന്താരീതികളെ ചിലപ്പോഴെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടാകാം. ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് അവൻ നൽകിയ ഉദ്ബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനാൽ സ്ഥാപിക്കപ്പെട്ട സഭയിൽ വളർന്ന് യേശുവിനെക്കുറിച്ചുള്ള തങ്ങളുടെ ജീവിതസാക്ഷ്യം വഴി സഭയെ വളർത്തുന്ന കല്ലുകളായി സഭാഗാത്രത്തിലെ അംഗങ്ങളായി ജീവിതം നയിക്കാൻ നമുക്കുള്ള വിളിയെക്കൂടി ഈ തിരുവചന വായനകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസമെന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുന്നത് ക്രിസ്തുവാണ്. നഗരകവാടങ്ങൾക്ക് തിന്മയുടെ ശക്തിക്ക് തകർക്കാനാകാത്ത ശക്തമായ ഒരു കോട്ടയായി യേശു തന്റെ സഭയെ ഉറപ്പിക്കുന്നു. പത്രോസ് യേശുവിനെക്കുറിച്ച് ദൈവത്താൽ പ്രേരിതനായി നടത്തുന്ന ഈ വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കേണ്ട ഒന്നാണ്. യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളായ നാം ക്രിസ്ത്യാനി എന്ന പേര് വിലയുള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതസാക്ഷ്യം വഴി യേശുവിനെ ക്രിസ്തുവായി രക്ഷ

രക്ഷകനും മിശിഹായുമായി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ്, ആ വിശ്വാസത്തിന് ചേർന്ന വിധം ജീവിക്കുമ്പോഴാണ്. മാമോദീസായാൽ സഭയിൽ അംഗമായി കൂദാശകൾ സമയാസമയം സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന നമ്മോട് ക്രിസ്തു ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് ഞാൻ ആരാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈയൊരു ചോദ്യത്തിന് ബോധ്യങ്ങളുടെ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. തന്റെ ദൗർബല്യങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി സാക്ഷ്യപ്പെടുത്താൻ പത്രോസിന് സാധിച്ചതുപോലെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി യേശുവിനെ അംഗീകരിച്ചു ജീവിക്കുകയും നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം. ക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്കെതിരെ ഈ ലോകത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെയും നാം കൂടി ഭാഗമായ അവന്റെ ശരീരമായ സഭയിലെ തെറ്റുകളുടെയും വീഴ്ചകളുടെയും ദൗർബല്യങ്ങളുടെയും നമ്മുടെ തന്നെ കുറവുകളുടെയും മുന്നിലും ക്രിസ്തു രക്ഷകനായ മെശിഹായാണ് എന്ന് ഏറ്റുപറയാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ചേർന്ന് അവന്റെ പദ്ധതികൾ സ്വീകരിച്ച് വിശ്വാസസ്ഥിരതയിൽ മുന്നേറാം. ക്രിസ്തുവിനെ ലോകത്തോട് പ്രഘോഷിക്കാം. ക്രിസ്തുവിലേക്ക് ഏവരെയും നയിക്കാം. പത്രോസ് എന്ന പാറമേൽ പണിയപ്പെട്ട സഭയോട് ചേർന്ന് വളരുകയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം വഴി സഭയെ വളർത്തുകയും ചെയ്യാം. പാറ പോലെ ഉറച്ച വിശ്വാസത്തിന് ഉടമകളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

മനു മാത്യു എബ്രാഹാം എഴുതി, കോളിൻസ് തോമസ് സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ലോകത്തിലെ ചെറുരാജ്യങ്ങളിലൊന്നായ സാൻ മരീനോ റിപ്പബ്ലിക് സന്ദർശിച്ച് ലിയോ 14-ാമൻ പാപ്പ മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ സാൻ മരീനോയിലേക്കും റിമിനിയിലേക്കുമുള്ള അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായാണ് പരിശുദ്ധ പിതാവ് ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് ഇറ്റലിയുടെ അതിർത്തികൾക്കുള്ളിലുള്ള ഈ ചെറുരാജ്യത്തേക്കെത്തിയത്. സാൻ മരീനോയിലെ പൊതുകൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമുച്ചയത്തിലെത്തിയ പാപ്പ രാജ്യത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരുമായും റീജ്യൻ ക്യാപ്റ്റന്മാരുമായും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് രാജ്യത്തെ ഔദ്യോഗിക രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും സാൻ മരീനോ ബസലിക്കയിൽ വച്ച് വിശ്വാസി സമൂഹവുമായും പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തി. ഉച്ചകഴിഞ്ഞ് റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പാപ്പ യാത്ര തിരിച്ചു. സാൻ മരീനോ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന പരിചരണവും കരുതലും ലോകത്തിനു മുന്നിൽ മാതൃകയാകേണ്ടതാണെന്ന് ലിയോ 14-ാമൻ പാപ്പ. രാജ്യത്തേക്ക് നടത്തിയ അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ രാജ്യത്തെ അധികാര രാഷ്ട്രീയ നേതൃത്വവും പൌരസമിതിയും ഒത്തുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് സ്വാതന്ത്ര്യം, സമാധാനം, പൊതുസേവനം തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യം പിന്തുടരുന്ന നയങ്ങളെ പാപ്പ പ്രത്യേകം എടുത്തുപറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പുരാതന റിപ്പബ്ലിക് എന്ന നിലയിൽ സാൻ മരീനോയ്ക്കുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സാൻ മരീനോ പ്രാധാന്യം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യത്തിന് വ്യക്തികളുടെ അന്തസ്സിനെയും മനസാക്ഷിയെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്ന പ്രത്യേകതയാണുള്ളതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നയതന്ത്രത്തിനും ബഹുരാഷ്ട്ര സഹകരണത്തിനും സാൻ മരീനോ നൽകുന്ന പ്രാധാന്യത്തെ പാപ്പ പ്രശംസിച്ചു. അതേസമയം സാങ്കേതിക സാമ്പത്തിക പുരോഗതികൾക്കൊപ്പം എല്ലാവരുടെയും അന്തസ്സ് സംരക്ഷിക്കുന്നത് സമൂഹത്തിന്റെ ലക്ഷ്യമാകേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ സാൻ മരീനോയിലെ വിശ്വാസി സമൂഹത്തെ ആഹ്വാനം ചെയ്തും സാൻ മരീനോയുടെ സ്ഥാപകരായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ മരീനോയുടെയും ലിയോയുടെയും മാതൃക ഉയർത്തിക്കാട്ടിയും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സാൻ മരീനോയിലേക്കും റിമിനി നഗരത്തിലേക്കും നടത്തിയ അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായി സാൻ മരീനോ ബസലിക്കയിൽ വച്ച് രാജ്യത്തെ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാക്ഷികളാകാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. സമാധാനത്തിനായി നയതന്ത്രത്തിന്റെയും സംവാദങ്ങളുടെയും പ്രാധാന്യം എടുത്തുകാട്ടുന്നതിന്റെ ഭാഗമായി വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ റഷ്യ സന്ദർശിക്കും. ദീർഘനാളുകളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം മോസ്കോയിലെത്തുക. ഓഗസ്റ്റ് 24 മുതൽ 28 വരെ നീളുന്ന ഈ യാത്രയിൽ രാജ്യത്തെ ഭരണകൂട പ്രതിനിധികളുമായും ഓർത്തഡോക്സ് കത്തോലിക്കാ സഭാ നേതൃത്വങ്ങളുമായും ആർച്ച് ബിഷപ്പ് ഗാലഗർ കൂടിക്കാഴ്ചകൾ നടത്തും. ഉക്രൈനിലും റഷ്യയിലുമുൾപ്പെടെ എല്ലായിടങ്ങളിലും സമാധാനം പ്രോത്സാഹിപ്പിക്കുകയെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നയത്തിന്റെ കൂടി ഭാഗമായി കഴിഞ്ഞ ജൂലൈ 17 വ്യാഴാഴ്ച മുതൽ ജൂലൈ 21 ചൊവ്വാഴ്ച വരെ ആർച്ച് ബിഷപ്പ് ഗാലഗർ ഉക്രൈൻ സന്ദർശിക്കുകയും വിവിധ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. സൊമാലിയയിലെ കുട്ടികൾ പോഷകാഹാര ആരോഗ്യമേഖലകളിൽ പ്രതിസന്ധിയിലേക്കെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. മുൻപില്ലാത്ത വിധം മാനവിക സഹായമേഖലയിൽ സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചതോടെ രാജ്യത്ത് ഇതിനോടകം കുട്ടികൾക്കായുള്ള 205 ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രങ്ങൾ അടച്ചുവെന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ യുണിസെഫ് അറിയിച്ചു. ഇതുമൂലം ഈ വർഷം സൊമാലിയയിൽ ഏതാണ്ട് 19 ലക്ഷം കുട്ടികളാണ് പോഷകാഹാരക്കുറവിന്റെ ഭീഷണി നേരിടുകയെന്ന് സംഘടന വിശദീകരിച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ 618 ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന് സംഘടന എഴുതി. വിദ്യാഭ്യാസ മേഖലയെയും നിലവിലെ ഫണ്ടിംഗിലുള്ള കുറവ് പ്രതികൂലമായ നിലയിൽ ബാധിച്ചുവെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി, ഇതിനോടകം രാജ്യത്ത് 80,000 വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചു. ജലലഭ്യത മേഖലയിലും രാജ്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-20 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ദൈവപുത്രനാണെന്ന പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. സമാന്തര സുവിശേഷകന്മാർ മൂവരും ക്രിസ്തുവിനെക്കുറിച്ച് ശിഷ്യപ്രമുഖനായ പത്രോസ് നൽകുന്ന ഈയൊരു സാക്ഷ്യം തങ്ങളുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിലും പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം എഴുതിച്ചേർക്കുന്നു. എന്നാൽ നീ ക്രിസ്തുവാണ് എന്ന മർക്കോസിന്റെ സുവിശേഷത്തിലെയും നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന ലൂക്കായുടെ സുവിശേഷത്തിലെയും വിശേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ ആഴമേറിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ മത്തായി പത്രോസിന്റെ വാക്കുകളായി എഴുതുക. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അന്യദേവന്മാരുടെ ആരാധനയും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിന്നിരുന്ന വിജാതിയർ വസിച്ചിരുന്ന കേസറിയ ഫിലിപ്പി പ്രദേശത്തു വെച്ചാണ് യേശു തന്റെ ശിഷ്യന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശുവിനെ സ്നാപകയോഹന്നാനെന്നും ഏലിയായെന്നും ജെറമിയായെന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും കരുതുന്ന ജനം ദൈവപുത്രനായ അവനെ വില കുറച്ചു കാണുന്നുവെന്ന് സുവിശേഷം നമുക്ക് മനസ്സിലാക്കിത്തരുന്നു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാരുടെ എല്ലാവരുടെയും വക്താവായി പത്രോസ് യേശു മിശിഹ ആണെന്ന്, ദൈവപുത്രനായ രക്ഷകനാണെന്ന സത്യം വിളിച്ചു പറയുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സംശയങ്ങൾക്കിട നൽകാത്ത യേശു രക്ഷകനാണെന്ന വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിലാണ് പത്രോസ് നടത്തുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മത്തായി എഴുതിവെക്കുന്ന പത്രോസിന്റെ ക്രിസ്തുസാക്ഷ്യം യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണ്. നാം മുൻപ് കണ്ടതുപോലെ മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ രക്ഷകനും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനുമായാണ് മത്തായി അവതരിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് തുടർന്നുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി, പത്രോസിലൂടെ സാക്ഷ്യപ്പെടുത്തപ്പെട്ട സത്യം ആരാണ് അവനിൽ ഉണർത്തിയത് എന്നതിനെക്കുറിച്ച് യേശു വെളിവാക്കുന്ന കാര്യമാണ്. മാനുഷികമായ കഴിവല്ല, ഇതൊരു ദൈവികമായ വെളിപാടാണെന്ന് പത്രോസിന്റെ ക്രിസ്തുസാക്ഷ്യത്തെ യേശു വിശേഷിപ്പിക്കുന്നു. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങൾ എന്ന് മനുഷ്യരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മനുഷ്യരിലെ മാനുഷികമായ ദൗർബല്യങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കാൻ കൂടിയാണ്. വെറുമൊരു സാധാരണക്കാരനായിരുന്ന പത്രോസിന്റെ ബുദ്ധിശക്തിക്കപ്പുറമുള്ള ഒരു പ്രഖ്യാപനമാണ് യേശുവിനെക്കുറിച്ച് അവൻ നടത്തുക. ഇത് ക്രിസ്തുവിന്റെ ഒപ്പം സഞ്ചരിച്ച് അവന്റെ അത്ഭുതപ്രവൃത്തികൾ കാണുകയും അവന്റെ ഉദ്ബോധനങ്ങൾ ശ്രവിക്കുകയും ചെയ്തതിൽ നിന്ന് മാത്രമല്ല ഉളവായത്. യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസിന് മാത്രമായി നൽകപ്പെട്ട ഒരു ദാനമായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഈ അറിവ്. താനറിയാതെ പിതാവായ ദൈവത്താൽ പ്രേരിതനായാണ് പത്രോസ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ് രക്ഷയെന്ന ബോധ്യത്തിൽ റോമാക്കാർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മാനുഷികമായ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ആഴത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നത് നാം വായിക്കുന്നുണ്ട്. ദൈവമാണ് മനുഷ്യന്റെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനം നിറയ്ക്കുന്നത്. രണ്ടാമതായി, പത്രോസിനെ തന്റെ സഭയുടെ അടിസ്ഥാനശിലയായി യേശു മറ്റു ശിഷ്യന്മാരുടെ സുവിശേഷവചനങ്ങളിലൂടെ ഇന്ന് ലോകത്തിന് മുഴുവൻ മുൻപിൽ വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വിശ്വാസത്തിലുറച്ച പത്രോസ് എന്ന പാറമേലാണ് ക്രിസ്തുവിന്റെ സഭ പണിയപ്പെട്ടത് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ലോകത്തിനു മുൻപിൽ നിലനിൽക്കുന്നതും വളരുന്നതും ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തിന്റെ ജീവിതസാക്ഷ്യത്തിലൂടെയാണ്. യേശുവിനെ രക്ഷകനും മിശിഹായുമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വാസികൾ പത്രോസ് എന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ട സഭയുടെ വളർച്ചയിൽ പങ്കുചേരുന്നവരായി മാറുന്നു എന്ന് നമുക്കോർക്കാം. മൂന്നാമതായി, ഭൂമിയിലെ സഭയിൽ പത്രോസിനുള്ള പ്രഥമസ്ഥാനം സ്വർഗത്താൽ, ദൈവത്താൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് നാം വായിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 22 19 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഏലിയാക്കിമിനെ വിളിച്ച് ദാവീദു ഭവനത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്ന മനോഹരമായ സംഭവം നാം വായിക്കുന്നുണ്ട്. വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള അനുവാദം ദൈവമാണ് അവന് നൽകുന്നത്. സഭയിൽ തന്റെ ശിഷ്യനുള്ള അധികാരം ദൈവസന്നിധിയിൽ പോലും അംഗീകരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസത്തിന്റെ ലോകത്ത് സഭയുടെ അധികാരത്തെ എടുത്തു പറയുകയാണെന്ന് വ്യക്തം. നയിക്കുവാനും വളർത്തുവാനും അവകാശവും കടമയുമുള്ള പത്രോസ് എന്ന ശിഷ്യന്റെ ചിത്രം ആധുനിക വിശ്വാസ ചിന്താരീതികളെ ചിലപ്പോഴെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടാകാം. ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് അവൻ നൽകിയ ഉദ്ബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനാൽ സ്ഥാപിക്കപ്പെട്ട സഭയിൽ വളർന്ന് യേശുവിനെക്കുറിച്ചുള്ള തങ്ങളുടെ ജീവിതസാക്ഷ്യം വഴി സഭയെ വളർത്തുന്ന കല്ലുകളായി, സഭാഗാത്രത്തിലെ അംഗങ്ങളായി ജീവിതം നയിക്കാൻ നമുക്കുള്ള വിളിയെക്കൂടി ഈ തിരുവചന വായനകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസമെന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുന്നത് ക്രിസ്തുവാണ്. നഗരകവാടങ്ങൾക്ക്, തിന്മയുടെ ശക്തിക്ക് തകർക്കാനാകാത്ത ശക്തമായ ഒരു കോട്ടയായി യേശു തന്റെ സഭയെ ഉറപ്പിക്കുന്നു. പത്രോസ് യേശുവിനെക്കുറിച്ച് ദൈവത്താൽ പ്രേരിതനായി നടത്തുന്ന ഈ വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കേണ്ട ഒന്നാണ്. യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളായ നാം ക്രിസ്ത്യാനി എന്ന പേര് വിലയുള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതസാക്ഷ്യം വഴി യേശുവിനെ ക്രിസ്തുവായി, രക്ഷകനും മിശിഹായുമായി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ്, ആ വിശ്വാസത്തിന് ചേർന്ന വിധം ജീവിക്കുമ്പോഴാണ്. മാമോദീസായാൽ സഭയിൽ അംഗമായി, കൂദാശകൾ സമയാസമയം സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന നമ്മോട് ക്രിസ്തു ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ഞാൻ ആരാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു ചോദ്യത്തിന് ബോധ്യങ്ങളോടെ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. തന്റെ ദൗർബല്യങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി സാക്ഷ്യപ്പെടുത്താൻ പത്രോസിന് സാധിച്ചതുപോലെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി യേശുവിനെ അംഗീകരിച്ചു ജീവിക്കുകയും നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം. ക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്കെതിരെ ഈ ലോകത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെയും നാം കൂടി ഭാഗമായ അവന്റെ ശരീരമായ സഭയിലെ തെറ്റുകളുടെയും വീഴ്ചകളുടെയും ദൗർബല്യങ്ങളുടെയും നമ്മുടെ തന്നെ കുറവുകളുടെയും മുന്നിലും ക്രിസ്തു രക്ഷകനായ മിശിഹായാണ് എന്ന് ഏറ്റുപറയാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ചേർന്ന് അവന്റെ പദ്ധതികൾ സ്വീകരിച്ച് വിശ്വാസസ്ഥിരതയിൽ മുന്നേറാം. ക്രിസ്തുവിനെ ലോകത്തോട് പ്രഘോഷിക്കാം. ക്രിസ്തുവിലേക്ക് ഏവരെയും നയിക്കാം. പത്രോസ് എന്ന പാറമേൽ പണിയപ്പെട്ട സഭയോട് ചേർന്ന് വളരുകയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം വഴി സഭയെ വളർത്തുകയും ചെയ്യാം. പാറ പോലെ ഉറച്ച വിശ്വാസത്തിന് ഉടമകളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ.
2: ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 21 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

മനു മാത്യു എബ്രാഹാം എഴുതി, കോളിൻസ് തോമസ് സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. യേശുവിന്റെ നിത്യ പൌരോഹിത്യത്തിൽ പങ്കുചേരുന്ന പുരോഹിതരുടെ വിവിധങ്ങളായ ധർമ്മങ്ങളും സമൂഹത്തിൽ പുരോഹിതരുടെ കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹപ്രതിഫലനമാണ് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗ്ഗലോകത്തിന് അർഹരാക്കി തീർക്കുവാൻ ദൈവം തന്റെ ശബ്ദമായ പ്രവാചകന്മാരെ ജനതകൾക്കിടയിലേക്ക് അയക്കുന്നതായി പഴയ നിയമത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവാചക ദൗത്യങ്ങളൊന്നും ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിക്ക് പര്യാപ്തമായില്ല എന്ന് ദൈവം കണ്ടതിനാലാവണം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്കയക്കുവാൻ തീരുമാനമെടുക്കുന്നത്. കാൽവരിമലയിൽ ഉയർന്ന മരക്കുരിശിൽ മനുഷ്യവംശത്തിന്റെ പാപക്കറകൾ തന്റെ പുത്രന്റെ യാഗത്താൽ കഴുകി വെടിപ്പാക്കുന്ന പിതാവായ ദൈവം, ഈ ഹിതപൂർത്തീകരണമായിരുന്നു ഈശോയുടെ ഇഹലോകവാസത്തിന്റെ ലക്ഷ്യവും കടമയും. ദൈവപുത്രനായ ഈശോയുടെ ഈ ത്യാഗത്തിന്റെ തുടർച്ചയാണ് സഭയിലൂടെ പുരോഹിതർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ബലിയാകുവാനും ബലിയേകുവാനുമുള്ള ദൈവവിളി. ഈ പുരോഹിത കടമകൾ നിറവേറ്റുമ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയുണ്ടാകും. എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതരുടെ ധർമ്മം ബലിയർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ജനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുവാൻ ബലിവസ്തുക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. പുരോഹിതൻ അവ വാങ്ങി ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ബലിമൃഗത്തിന്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നു, വേദനം പറ്റുന്നു. പക്ഷേ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് ചരിത്രം മാറ്റപ്പെട്ടപ്പോൾ പൗരോഹിത്യധർമ്മങ്ങളും മിശിഹായിലൂടെ മാറ്റപ്പെട്ടു. പുരോഹിതൻ ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവും ആണെന്നുള്ളതാണ് മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ടതും സഭയിലൂടെ ഇന്നും അനുസ്യൂതം തുടരുന്നതുമായ പൗരോഹിത്യധർമ്മം. താൻ പൂർത്തിയാക്കേണ്ടിയിരുന്ന പിതാവിന്റെ ഹിതം, തന്റെ മക്കളുടെ വിശുദ്ധീകരണം എപ്പോൾ നിറവേറ്റപ്പെട്ടുവോ അപ്പോഴാണ് മിശിഹായുടെ പൗരോഹിത്യം പൂർണ്ണമാക്കപ്പെട്ടത്. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ശിഷ്യന്മാർക്ക് നൽകി അവർക്ക് ആത്മീയ പോഷണം നൽകുമ്പോൾ ശൂന്യവൽക്കരണത്തിന്റെയും സ്വയം നൽകലിന്റെയും പൗരോഹിത്യ തുടർച്ചയുടെയും മാനങ്ങളാണ് ഈശോ നൽകുന്നത്. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വാക്കുകളിൽ തന്റെ നിത്യപൗരോഹിത്യത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പൗരോഹിത്യത്തെപ്പറ്റി ആധുനികത പല കെട്ടുകഥകളും നുണകളും പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. ദൈവത്തെയും മതത്തെയും നശിച്ചുപോകാതെ നിലനിർത്തുവാനുള്ള വെറും ലോകശക്തികൾ മാത്രമാണെന്നൊക്കെ പൗരോഹിത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പൗരോഹിത്യധർമ്മങ്ങളെപ്പറ്റിയുള്ള അവബോധം എല്ലാ മനുഷ്യരിലും സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. പൗരോഹിത്യധർമ്മങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ദൈവിക രഹസ്യങ്ങളും ദൈവിക സത്യങ്ങളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അതീതവും അഗ്രാഹ്യവും ആയതിനാൽ അവ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയുടെ ഇഹലോകവാസ കാലഘട്ടത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാണ്. നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനങ്ങൾ കഠിനമാണ്, ഇവ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും എന്നിങ്ങനെയുള്ള തിരുവചന ഭാഗങ്ങൾ മാനുഷിക ഗ്രാഹ്യശക്തിയുടെ പരിമിതി വെളിപ്പെടുത്തുന്നതാണ്. പൗരോഹിത്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കർത്തവ്യം പഠിപ്പിക്കുക എന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക സത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റൊരു കടമ നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന അർത്ഥത്തിൽ പുരോഹിതൻ ഒരു നേതാവാണ്. എന്നാൽ നയിക്കുക എന്നാൽ ഭരിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പൗരോഹിത്യത്തിലെ നയിക്കുക എന്ന ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ഒരു ആട്ടിടയൻ ആടുകളെ മേയ്ക്കുന്നത് പോലെയാണ്, ആടുകളുടെ പിന്നാലെയാണ് ആട്ടിടയൻ നടക്കുക. ഇപ്രകാരം നടക്കുന്ന ഇടയന്റെ സംരക്ഷണത്തിൽ ആടുകളെല്ലാം സുരക്ഷിതരായിരിക്കുന്നത് പോലെ, പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സംരക്ഷണമാണ് നയിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഏതൊരു ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ, നയിക്കുവാൻ പുരോഹിതന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരും വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള ജാഗ്രതയും നയിക്കുക എന്ന കടമയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മറ്റു ബാഹ്യശക്തികളോ പുരോഹിതനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഏറെ പരിതാപകരമാണ്. മറ്റൊരു പൗരോഹിത്യധർമ്മം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. മിശിഹാ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവപിതാവ്, തന്റെ മക്കളുടെ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പിതാവായ ദൈവം പുരോഹിതരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ആരും നശിച്ചുപോകാതെ വിശുദ്ധീകരിക്കപ്പെട്ട് തന്നിലേക്ക്, പറദീസായുടെ സൗഭാഗ്യത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ഹിതപൂർത്തീകരണം. ഈ മൂന്ന് ദൗത്യങ്ങളും പ്രഥമമായി ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മിശിഹായുടെ ഈ ദൗത്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടർന്നു പോരുന്നു. ഇത്തരത്തിൽ സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരവും അവന്റെ ജീവിതത്തിന്റെ തുടർച്ചയുമാണ്. മിശിഹായുടെ എല്ലാ കർത്തവ്യങ്ങളും സഭയിലൂടെ ഇന്നും തടസ്സങ്ങളൊന്നും കൂടാതെ തുടർന്നു പോരുന്നതിനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, സഭയിലെ പൗരോഹിത്യ കൂട്ടായ്മയാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യത്തിന്റെ സ്മരണ ജനങ്ങളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ പുരോഹിത ഗണങ്ങളിലൂടെയാണ്. സഭയെയും സമൂഹത്തെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ. അതിനാൽ തന്നെ സഭയിലെ ആവശ്യ ഘടകമാണ് പൗരോഹിത്യം. സഭയുടെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ മിശിഹ തിരഞ്ഞെടുത്തവരാണ് പുരോഹിതർ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു മനുഷ്യജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പ്രയാസകരമാണ്. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഓരോ പുരോഹിതന്റെയും ജീവിതവും. ഈശോയുടെ ജീവിതത്തിലുടനീളം അവൻ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് സുവിശേഷം ഇപ്രകാരം പറയുന്നത്: അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഒരു പുരോഹിതനാവുക എന്നാൽ ആദ്യപടി ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാലോ നല്ല ഒരു സാമൂഹ്യ ബന്ധത്തിന് ഉടമയായിത്തീരുക എന്നർത്ഥം. എന്നാൽ എന്നാണോ ഈ സാമൂഹ്യ ബന്ധത്തിന് അയവ് സംഭവിക്കുന്നത്, അന്ന് പൗരോഹിത്യ ജീവിതത്തിന്റെ യാത്രയിലും വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ലല്ലോ എന്നല്ലേ വചനം പറയുന്നത്. ലോകചരിത്രത്തിൽ ഉടനീളം ആരോഗ്യപരമായ ഇത്തരം സമൂഹ പുരോഹിത ബന്ധത്തിന്റെ നിർണായകമായ സ്വാധീനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ ദൈവത്തിന്റെ നഗരം എന്ന തന്റെ പുസ്തകത്തിൽ രണ്ട് നഗരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. നഗരങ്ങളായ ജെറുസലേമിനെയും ബാബിലോണിയെയും. ഈ രണ്ട് നഗരങ്ങളെയും രണ്ട് വീക്ഷണകോണുകളിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ജെറുസലേമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുക ദൈവത്തിന്റെ നഗരമായും, ബാബിലോണിനെ വിശേഷിപ്പിക്കുക തിന്മയുടെ നഗരവുമായാണ്. സദാ ഐശ്വര്യവും ശാന്തിയും സമാധാനവുമൊക്കെ കളിയാടുന്ന ജെറുസലേം നഗരത്തിലെ ജനങ്ങൾക്ക് ബാബിലോണിലെ തിന്മ നിറഞ്ഞ ജീവിത ചതികളിലേക്ക് വഴുതി വീഴുവാനുള്ള സാഹചര്യവും അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അതേസമയം ബാബിലോണിയയിലെ ജനങ്ങൾക്ക് ജെറുസലേമിന്റെ നന്മയിലേക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതയും തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ബാബിലോണിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു കടന്നുപോകൽ സംജാതമാക്കുക, അതിനായി മനുഷ്യരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി വർത്തിക്കുക. തിന്മ നിറഞ്ഞിരുന്ന പലയിടങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ നല്ല ഉപയോഗം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വളരുവാൻ പ്രേരിപ്പിച്ചതും സഹായിച്ചതും കത്തോലിക്ക പുരോഹിതരായിരുന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജാതിമതഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിന് സ്വന്തം ജീവൻ പോലും ബലികൊടുത്തുകൊണ്ട് സഹായമായി നിന്നതും ഈ പുരോഹിതരുടെ സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നു. ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹികവൽക്കരണത്തിൽ പുരോഹിതർക്കുള്ള പങ്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഒരു പുരോഹിതന് ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ മാതൃക എന്താണെന്നും ആരാണെന്നും ചോദിച്ചാൽ മറുപടിയായി ലഭിക്കുക, അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ക്രിസ്തുവെന്നും അവന്റെ ജീവിത ചര്യകളെന്നുമാണ്. പൗരോഹിത്യമെന്നത് പിതാവിന്റെ ഹിതപൂർത്തീകരണമാണെങ്കിൽ ആ ശുശ്രൂഷയുടെ മഹനീയ മാതൃക ക്രിസ്തു തന്നെയാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈ തിരുവചനത്തിലെ വാക്യങ്ങളെല്ലാം ചേർത്തു വായിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ ക്രിസ്താനുകരണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നിത്യപുരോഹിതനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഓരോ പുരോഹിതന്റെയും ജീവിതധർമ്മം. ഈ പൗരോഹിത്യം ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. മാറ്റമില്ലാതെ എന്നും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നത് പോലെ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഓരോ പുരോഹിതനും ഏറ്റെടുക്കേണ്ടത്. ഏറെ ചർച്ചാവിഷയമായ ഒരു ചോദ്യമുണ്ട്, പൗരോഹിത്യം കാലഘട്ടത്തിനനുസരിച്ച് പരിണാമ വിധേയമാകേണ്ടതല്ലേ എന്നുള്ളത്. പുരോഹിതരുടെ ഇടയിൽ പോലും ഏറെ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കുവേണ്ടി സ്വയം പരിണാമ വിധേയരാക്കിക്കൊണ്ട് യേശു കാട്ടിത്തന്ന സ്നേഹത്തിന്റെ വലിയ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എളിമയുടെ ജീവിതം സ്വന്തമാക്കുവാനും ഓരോ പുരോഹിതനും സാധിക്കണം. ഇതാണ് യഥാർത്ഥ പുരോഹിതൻ.

സഭയിലും സമൂഹത്തിലും പൗരോഹിത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളും കടമകളും മാതൃകയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്താമലരികളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബ്രദർ അനിറ്റ് ഫ്രാൻസിസ് മുല്ലശ്ശേരിയുടെ വരികൾക്ക് ബ്രദർ അലൻ വർഗീസ് വാരൂർ സംഗീതം നൽകിയ ഗാനം, ആലാപനം അതുൽ സെബാസ്റ്റ്യൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. യേശുവിന്റെ നിത്യ പൌരോഹിത്യത്തിൽ പങ്കുചേരുന്ന പുരോഹിതരുടെ വിവിധങ്ങളായ ധർമ്മങ്ങളും സമൂഹത്തിൽ പുരോഹിതരുടെ കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തോടുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹപ്രതിഫലനമാണ് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന മനുഷ്യവംശത്തെ രക്ഷിച്ച് സ്വർഗ്ഗലോകത്തിന് അർഹരാക്കി തീർക്കുവാൻ ദൈവം തന്റെ ശബ്ദമായ പ്രവാചകന്മാരെ ജനതകൾക്കിടയിലേക്ക് അയക്കുന്നതായി പഴയ നിയമത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവാചക ദൗത്യങ്ങളൊന്നും ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിക്ക് പര്യാപ്തമായില്ല എന്ന് ദൈവം കണ്ടതിനാലാവണം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനമെടുക്കുന്നത്. കാൽവരിമലയിൽ ഉയർന്ന മരക്കുരിശിൽ മനുഷ്യവംശത്തിന്റെ പാപക്കറകൾ തന്റെ പുത്രന്റെ യാഗത്താൽ കഴുകി വെടിപ്പാക്കുന്ന പിതാവായ ദൈവം, ഈ ഹിതപൂർത്തീകരണമായിരുന്നു ഈശോയുടെ ഇഹലോകവാസത്തിന്റെ ലക്ഷ്യവും കടമയും. ദൈവപുത്രനായ ഈശോയുടെ ഈ ത്യാഗത്തിന്റെ തുടർച്ചയാണ് സഭയിലൂടെ പുരോഹിതർക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ബലിയാകുവാനും ബലിയേകുവാനുമുള്ള ദൈവവിളി. ഈ പുരോഹിത കടമകൾ നിറവേറ്റുമ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയുണ്ടാകും. എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും എന്നാണല്ലോ വചനം പറയുന്നത്. പഴയ നിയമത്തിൽ പുരോഹിതരുടെ ധർമ്മം ബലിയർപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. ജനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുവാൻ ബലിവസ്തുക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. പുരോഹിതൻ അവ വാങ്ങി ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. ബലിമൃഗത്തിന്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നു, വേദനം പറ്റുന്നു. പക്ഷേ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് ചരിത്രം മാറ്റപ്പെട്ടപ്പോൾ പൗരോഹിത്യ ധർമ്മങ്ങളും മിശിഹായിലൂടെ മാറ്റപ്പെട്ടു. പുരോഹിതൻ ഒരേ സമയം ബലിയർപ്പകനും ബലിവസ്തുവും ആണെന്നുള്ളതാണ് മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ടതും സഭയിലൂടെ ഇന്നും അനുസ്യൂതം തുടരുന്നതുമായ പൗരോഹിത്യ ധർമ്മം. താൻ പൂർത്തിയാക്കേണ്ടിയിരുന്ന പിതാവിന്റെ ഹിതം, തന്റെ മക്കളുടെ വിശുദ്ധീകരണം എപ്പോൾ നിറവേറ്റപ്പെട്ടുവോ അപ്പോഴാണ് മിശിഹായുടെ പൗരോഹിത്യം പൂർണ്ണമാക്കപ്പെട്ടത്. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ശിഷ്യന്മാർക്ക് നൽകി അവർക്ക് ആത്മീയ പോഷണം നൽകുമ്പോൾ ശൂന്യവൽക്കരണത്തിന്റെയും സ്വയം നൽകലിന്റെയും പൗരോഹിത്യ തുടർച്ചയുടെയും മാനങ്ങളാണ് ഈശോ നൽകുന്നത്. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വാക്കുകളിൽ തന്റെ നിത്യപൗരോഹിത്യത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പൗരോഹിത്യത്തെപ്പറ്റി ആധുനികത പല കെട്ടുകഥകളും നുണകളും പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. ദൈവത്തെയും മതത്തെയും നശിച്ചുപോകാതെ നിലനിർത്തുവാനുള്ള വെറും ലോകശക്തികൾ മാത്രമാണെന്നൊക്കെ പൗരോഹിത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പൗരോഹിത്യ ധർമ്മങ്ങളെപ്പറ്റിയുള്ള അവബോധം എല്ലാ മനുഷ്യരിലും സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. പൗരോഹിത്യ ധർമ്മങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ദൈവിക രഹസ്യങ്ങളും ദൈവിക സത്യങ്ങളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അതീതവും അഗ്രാഹ്യവും ആയതിനാൽ അവ മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയുടെ ഇഹലോകവാസ കാലഘട്ടത്തിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാണ്. നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ?

ഈ വചനങ്ങൾ കഠിനമാണ്, ഇവ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും എന്നിങ്ങനെയുള്ള തിരുവചന ഭാഗങ്ങൾ മാനുഷിക ഗ്രാഹ്യശക്തിയുടെ പരിമിതി വെളിപ്പെടുത്തുന്നതാണ്. പൗരോഹിത്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കർത്തവ്യം പഠിപ്പിക്കുക എന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവിക സത്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള വലിയ കടമയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റൊരു കടമ നയിക്കുക എന്നുള്ളതാണ്. നയിക്കുക എന്ന അർത്ഥത്തിൽ പുരോഹിതനൊരു നേതാവാണ്. എന്നാൽ നയിക്കുക എന്നാൽ ഭരിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പൗരോഹിത്യത്തിലെ നയിക്കുക എന്ന ധർമ്മം പുരോഹിതൻ നിർവഹിക്കുന്നത് ഒരു ആട്ടിടയൻ ആടുകളെ മേയ്ക്കുന്നതുപോലെയാണ്. ആടുകളുടെ പിന്നാലെയാണ് ആട്ടിടയൻ നടക്കുക. ഇപ്രകാരം നടക്കുന്ന ഇടയന്റെ സംരക്ഷണത്തിൽ ആടുകളെല്ലാം സുരക്ഷിതരായിരിക്കുന്നതുപോലെ പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സംരക്ഷണമാണ് നയിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഏതൊരു ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ നയിക്കുവാൻ പുരോഹിതന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരും വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള ജാഗ്രതയും നയിക്കുക എന്ന കടമയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മറ്റു ബാഹ്യശക്തികളോ പുരോഹിതനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഏറെ പരിതാപകരമാണ്. മറ്റൊരു പൗരോഹിത്യധർമ്മം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പൗരോഹിത്യ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. മിശിഹാ ലോകത്തിലേക്ക് കടന്നുവന്നതിന്റെ പ്രധാന ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുവേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവപിതാവ്, തന്റെ മക്കളുടെ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പിതാവായ ദൈവം പുരോഹിതരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. ആരും നശിച്ചുപോകാതെ വിശുദ്ധീകരിക്കപ്പെട്ട് തന്നിലേക്ക് പറദീസായുടെ സൗഭാഗ്യത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ ഹിതപൂർത്തീകരണം. ഈ മൂന്ന് ദൗത്യങ്ങളും പ്രഥമമായി ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മിശിഹായുടെ ഈ ദൗത്യങ്ങൾ ഇന്നും സഭയിലൂടെ തുടർന്നു പോരുന്നു. ഇത്തരത്തിൽ സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗദിക ശരീരവും അവന്റെ ജീവിതത്തിന്റെ തുടർച്ചയുമാണ്. മിശിഹായുടെ എല്ലാ കർത്തവ്യങ്ങളും സഭയിലൂടെ ഇന്നും തടസ്സങ്ങളൊന്നും കൂടാതെ തുടർന്നു പോരുന്നതിനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, സഭയിലെ പൗരോഹിത്യ കൂട്ടായ്മയാണ്. മിശിഹായുടെ സജീവ സാന്നിധ്യത്തിന്റെ സ്മരണ ജനങ്ങളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ പുരോഹിത ഗണങ്ങളിലൂടെയാണ്. സഭയെയും സമൂഹത്തെയും പരസ്പരം ഒന്നിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ. അതിനാൽ തന്നെ സഭയിലെ ആവശ്യഘടകമാണ് പൗരോഹിത്യം. സഭയുടെ വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ മിശിഹ തിരഞ്ഞെടുത്തവരാണ് പുരോഹിതർ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു മനുഷ്യജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പ്രയാസകരമാണ്. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഓരോ പുരോഹിതന്റെയും ജീവിതവും. ഈശോയുടെ ജീവിതത്തിലുടനീളം അവൻ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് സുവിശേഷം ഇപ്രകാരം പറയുന്നത്: അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഒരു പുരോഹിതനാവുക എന്നാൽ ആദ്യപടി ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാലോ നല്ല ഒരു സാമൂഹ്യ ബന്ധത്തിന് ഉടമയായിത്തീരുക എന്നർത്ഥം. എന്നാൽ എന്നാണോ ഈ സാമൂഹ്യ ബന്ധത്തിന് അയവ് സംഭവിക്കുന്നത്, അന്ന് പൗരോഹിത്യ ജീവിതത്തിന്റെ യാത്രയിലും വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ലല്ലോ എന്നല്ലേ വചനം പറയുന്നത്? ലോകചരിത്രത്തിൽ ഉടനീളം ആരോഗ്യപരമായ ഇത്തരം സമൂഹ പുരോഹിത ബന്ധത്തിന്റെ നിർണായകമായ സ്വാധീനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ ദൈവത്തിന്റെ നഗരം എന്ന തന്റെ പുസ്തകത്തിൽ രണ്ട് നഗരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. നഗരങ്ങളായ ജെറുസലേമിനെയും ബാബിലോണിയെയും. ഈ രണ്ട് നഗരങ്ങളെയും രണ്ട് വീക്ഷണകോണുകളിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ജെറുസലേമിനെ അദ്ദേഹം വിശേഷിപ്പിക്കുക ദൈവത്തിന്റെ നഗരമായും ബാബിലോണിനെ വിശേഷിപ്പിക്കുക തിന്മയുടെ നഗരവുമായാണ്. സദാ ഐശ്വര്യവും ശാന്തിയും സമാധാനവുമൊക്കെ കളിയാടുന്ന ജെറുസലേം നഗരത്തിലെ ജനങ്ങൾക്ക് ബാബിലോണിലെ തിന്മ നിറഞ്ഞ ജീവിതചതികളിലേക്ക് വഴുതി വീഴുവാനുള്ള സാഹചര്യവും അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അതേസമയം ബാബിലോണിയയിലെ ജനങ്ങൾക്ക് ജെറുസലേമിന്റെ നന്മയിലേക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതയും തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ബാബിലോണിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു കടന്നുപോകൽ സംജാതമാക്കുക, അതിനായി മനുഷ്യരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ
ഒരു മധ്യസ്ഥനായി വർത്തിക്കുക. തിന്മ നിറഞ്ഞിരുന്ന പലയിടങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ നല്ല ഉപയോഗം മനസ്സിലാക്കിക്കൊടുത്തുകൊണ്ട് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വളരുവാൻ പ്രേരിപ്പിച്ചതും സഹായിച്ചതും കത്തോലിക്ക പുരോഹിതരായിരുന്നു എന്നുള്ളത് ചരിത്രസത്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജാതിമതഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിന് സ്വന്തം ജീവൻ പോലും ബലികൊടുത്തുകൊണ്ട് സഹായമായി നിന്നതും ഈ പുരോഹിതരുടെ സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നു. ഈ ചരിത്രസത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സാമൂഹികവൽക്കരണത്തിൽ പുരോഹിതർക്കുള്ള പങ്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഒരു പുരോഹിതന് ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ മാതൃക എന്താണെന്നും ആരാണെന്നും ചോദിച്ചാൽ മറുപടിയായി ലഭിക്കുക, അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ക്രിസ്തുവെന്നും അവന്റെ ജീവിത ചര്യകളെന്നുമാണ്. പൗരോഹിത്യമെന്നത് പിതാവിന്റെ ഹിതപൂർത്തീകരണമാണെങ്കിൽ ആ ശുശ്രൂഷയുടെ മഹനീയ മാതൃക ക്രിസ്തു തന്നെയാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈ തിരുവചനത്തിലെ വാക്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ ക്രിസ്താനുകരണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നിത്യപുരോഹിതനായ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ് ഓരോ പുരോഹിതന്റെയും ജീവിതധർമ്മം. ഈ പൗരോഹിത്യം ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. മാറ്റമില്ലാതെ എന്നും വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നതുപോലെ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഓരോ പുരോഹിതനും ഏറ്റെടുക്കേണ്ടത്. ഏറെ ചർച്ചാവിഷയമായ ഒരു ചോദ്യമുണ്ട്, പൗരോഹിത്യം കാലഘട്ടത്തിനനുസരിച്ച് പരിണാമ വിധേയമാകേണ്ടതല്ലേ എന്നുള്ളത്. പുരോഹിതരുടെ ഇടയിൽ പോലും ഏറെ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കുവേണ്ടി സ്വയം പരിണാമ വിധേയരാക്കിക്കൊണ്ട് യേശു കാട്ടിത്തന്ന സ്നേഹത്തിന്റെ വലിയ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എളിമയുടെ ജീവിതം സ്വന്തമാക്കുവാനും ഓരോ പുരോഹിതനും സാധിക്കണം. ഇതാണ് യഥാർത്ഥ പുരോഹിതൻ.

സഭയിലും സമൂഹത്തിലും പൗരോഹിത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളും കടമകളും മാതൃകയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്താ മലരുകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബ്രദർ അനിറ്റ് ഫ്രാൻസിസ് മുല്ലശ്ശേരിയുടെ വരികൾക്ക് ബ്രദർ അലൻ വർഗീസ് വാരൂർ സംഗീതം നൽകിയ ഗാനം, ആലാപനം അതുൽ സെബാസ്റ്റ്യൻ.